ഒളക്കിമെന്ന പാടലുടനാണ് മുങ്ങളുടെ മെന്ത് ഇവിടെ പരം നേരമായി വിട്ടത്. ഇതുവരെ നേരമും സീമാട്ടമളി സ്റ്റുഡിയോ ഇനി സർപ്പിത്ത അനേത്തി നേരുകൾക്ക് നന്ദികളെ തെരുവിത്തിക്കൊണ്ട് സീമാർ കേട്ടിക്കൊന്ന നേരുകൾക്ക് നന്ദികളെ തെരുവിത്തിക്കൊണ്ട് നാളെ വിടിയിൽ ഉള്ള എല്ലാവർക്കും ഇനിയെ പൊടുതാഹമയെ വേണ്ടുമെന്ന് വാഴ്ത്തിക്കൊണ്ട് വീണ്ടും ഇന്നൊരു നികച്ചിയിൽ ഉള്ളെ സന്ധിക്കും പറയുന്ന ഇറവ് പൊളിലും ഉങ്ങളുടെ മെന്ത് ഇവിടെ പറ്റിക്കൊള്ളും. റജി, നന്ദി, വണക്കം.